അള്ളാഹു അക്ബർ. സമിഅ അല്ലാഹു ലിമൻ ഹമിദ. അള്ളാഹു അക്ബർ. അള്ളാഹു അക്ബർ. അള്ളാഹു അക്ബർ.